കഷ്ടങ്ങളിലും ഉപദ്രവത്തിൻ വേളയിലും കണ്ണീരിൻ പാതയിലും സന്തോഷത്തിൻ മത്തിയിലും എന്റെ വാഴ്ക്കിന് എല്ലാ പെരുക്കത്തിൻ മത്തിയിലും യേശുവേ നാങ്ങളുമായി തുതിപ്പോം. We worship you God, we worship you alone God. ഉമ്മേ മാത്രം നാങ്ങൾ ആരാധിപ്പോം, ഉമ്മേ മാത്രം നാങ്ങൾ തുതിപ്പാണ്ടവരെ. എന്നെ നേരിടാനും എപ്പടിപ്പെട്ട സൂഴ്നിലവെ വന്നാലും എപ്പടിപ്പെട്ട നിലയിൽ വഴിയായി എപ്പടിപ്പെട്ട പാതയിൽ വഴിയായി കടക്ക നേരിട്ടാലും ക്രിസ്തുവിൻ മേൽ നാങ്ങൾ വൈത്തിരിക്കുന്നെങ്കിൽ ഏതും പിരിക്ക മാറ്റാതെ യാരും പിരിക്ക മുടിയാതെ എന്ത ഉലകമോ ഉലകത്തിൽ കാര്യങ്ങളോ എപ്പടിപ്പെട്ട കാര്യങ്ങളാണാലും ക്രിസ്തുവിൻ മേൽ നാങ്ങൾ വൈത്തിരിക്കുന്നെങ്കിൽ അൻപേ ഒരുപോലും യാരും പിരിക്ക മുടിയാതെ അവളെ പോലെ നാങ്ങൾ ഉറുതിയായി സ്വർണ്ണാണ്ടവരെ. എന്ത കാലത്തിലും എന്ത നേരത്തിലാണ്ടവരെ ഉമ്മൈ ആരാധിപ്പോം, ഉമ്മൈ തുതിപ്പോം, ഉമ്മൈ സേവിപ്പോം, ഉമ്മൈ പിൻപറ്റുവോം, ഉമക്കാഹ വാഴുവോം, ഉമ്മയെ നാങ്ങൾ നോക്കി പാർപ്പോം, ഉമ്മടി നാമത്തിലേക്ക് നാങ്ങൾ മഹിമ വരപ്പെടുവോം. ആശ്ചര്യമാണ് ദേവനെ, ഉമ്മുടിയ മേലാണ് നാമത്തെ നാങ്ങൾ ഉയർത്തി ആരാധിക്കുറം ആണ്ടവരെ, ഉമ്മുടിയ നാമത്തെ നാങ്ങൾ ഉയർത്തി ആരാധിക്കുറം ആണ്ടവരെ. എല്ലാ എതിർമറയാണ് സൂഴ്നിലയിലെ எங்களுக்காக வைத்திருப்பது ஒருபோதும் தடையாகாது, அது நின்று போகாது, அதை நிறைவேற்றி முடிக்க வல்லவர் என்கிற விசுவாசத்தில் எந்த காலத்திலும் எந்த நேரத்திலும் எப்படிப்பட்ட சூழ்நிலையிலும் நாங்களும் ஆராதிக்கிறோம்.